0: ഇതിന്റെ പിന്നിലേക്ക് കീഴിലേക്ക് പിന്നെ ബ്രഹ്മമുണ്ടോ അവളെ
1: vidéo, guitare télé, hein, il est que courant.